0: പെൺകുട്ടി തണികട ആയിട്ട് ഈ രാജേവിസിന്റെ അപ്പേ കതുണ്ടാതീ മതഗതി തായ്വാണേത് മന്ത് അത് ജപ്പാനേട്ടാ ഇത് അറ ആയിയാണ് പറ ജനഗാന
1: പ്രാസ്റ്റിട്ട്
0: തവറാട്ടൊക്കെ നീത് ഋഷിയാവണേ ദവാളിട്ട് ലഞ്ച് ടൈമിലേക്ക് എതിരെ ഗീ എന്ന അവസ്ഥ ലഞ്ച് ടൈമിലേക്ക് തമിഴ്നാട് ഹത്തലിസ് പാക്കിൽ വെടി
1: പൊറുത്തേന
0: അതെത്തിയാണ് തത്തി തവ അലു അപ്പ കത്തിയനോ ഏക എന്നെ ഒക്കെ തണിക്കടായി തരായി കാന്താവത്തിനോ പിരിവ്യായത്തിനോ അവില്ല എത്തനതി ഏതേണ്ട മുണകഹില സബദതാവയ ഗുണ്ണകാകിന് വിവാഹം ഇന്ന അവസ്ഥാവ തീനോ ഇങ്ങനെ ഈ രജയാണോളുടെ തീന ഏക പ്രശ്ന തീനാണ് ബടുവില വെടി സമാ രജയാണോളുടെ തീന് തെൽ മില വെടി ഗ്യാസ് ഒക്കെ മില വെടി ഇടവാസേ സാങ്വാർദ്ധനയുടെ സല്ലിനെ ഒഴിവാക്കി ഏക
1: തീനാണ്
0: സമഹറട്ടവൽ ആണ്ടുകൊള്ള തീരു പ്രശ്നമായി ഓ
1: തണിക്കടിയോ തണിക്കടിയോ
0: ഏമാറിക്കാനേ ഏമ മിനിസുഖാന ഹൊയണേക്ക് മാറൂണേ ഞാൻ അപ്പൊ ഓ ഹൊയാണ്ട കളി താ പ്രശ്ന തീനോ വിശ്വ അപ്പൊ ഇതിലെ താമ ഏമ ഹൊയാണ്ടാവിനെ തണിക്കടിയോ വേടി മങ്കിയാട ആണ്ടൂകട ബാറതിന്റെ ഉന്നെ ഫേസ്ബുക്കിക്ക് പോസ്റ്റ് എന്താ തണിക്കടായി താമ മങ്കിൽ സിന്ധു കുത്തിനാണേ കാകിത വിരാജ് മേപ്പണ്ട കളി മതക്കോ അപ്പിടെ ഇന്ന അനുഗ്രഹക്ക് അത്ര ഇന്നമാ പെല്ലാത്ത നിഷ്പാദന ഇത് തണിക്കടയെ കുണത് നീത് ഒയാ പാക്കെ കിടക്കില്ല ഐസ്ക്രീം മേക്കാളെ ചോക്ലേറ്റ് ഒയാട്ട് അറിയന്
1: അറിയാമത്തി
0: തമങ് ആദരേ അനി മീശുഖേന ഈ വിനയേക്കാ പെണ്ണുമട ഗാനൂണേ ഹാറി കാലുകൊണ്ട് വിപര്യാസുകളുടെ ഒരൊത്തുദിന വഹാലയാക്കോണേ ഒയാ ഹദാഗ ഏനങ് റൈനോ റൂഫിംഗ് പ്രീമിയ
1: මොකද අපි මෙහෙම කියන්නේ ජල විකර්ෂක ආලේපයේ හින්දා ඒ වගේම මැටිආලේපනයේ හින්දා මෙන්න මේ දෙකෙන් ඔයාගේ නිවස ඇතුළට වගේම එළියටත් ලොකු ආරක්ෂාවක් ලැබෙනවා මැටිලේයරක හින්දා කොච්චර රස්නේ දවසක් වුණත් ඒක කන්ට්‍රෝල් කළා තමයි ඇතුළට දැනෙන්නේ ඒ වගේම රසන පිනුමක් කිනු ජල විකර්ෂක ආලේපයේ හින්දා කොච්චර වැස්සත් වතුර රැඳෙන්නේ නැහැ දවසල බැඳෙන්නේ නැහැ පන්න පිනුමක් එන්නේත් නැහැ ශක්තියන උසස් විදියට හැමදාම තියාගන්න පුළුවන් රයිනෝ ප්‍රීමියර් රූෆින් ෂීට්ස් පාවිච්චි කරත්
0: දවසල බැඳෙන්නේ නැහැ කිව්වම
1: දවසල
0: මට වුණ දවසල බැඳෙන්නේ ാണ് അനിന്തര ഗുരുവറും ഗീതീനെ ഗുരുവറും അക്കൗണ്ട് അപ്പം ഓപ്പൺ
1: കാണി
0: ദുവട്ട് പുതാട്ടേ പൊടി അക്കൗണ്ട് ഒക്കെ ഓപ്പൺ കല കിയ ഖരിദാലത്തിയാണ് അനാഗതി വെനുവെന്നെ കാറി വാട്ടിനോ ഇത് തമായി ഏകന മതക്കരെ അപ്പൊ മേ പേ അന്ന് കളി വിജയ് നിഷ്പാദൻ ക്യൂവാണി ക്യാമറ സെക്കറാണ് ജാത്യാന്തര മാറ്റമേ സിന്ധു ഒക്കെ രണ്ടുമണി ആ സിന്ധു ഹേ തനിക്കടി തനിക്കടി വെലപ്പിണുവാ തനിക്കടായി വെലപ്പി വെലപ്പി ഇന്നെത്തുക നാൻ എഫ് ബി പോസ്റ്റ്
1: പോസ്റ്റ്
0: വിരാജ് താമണ്ണുവാ